ഗുഡ് മോർണിംഗ് സുബുദാസനാക്ക്. അത് അപ്പൊ ഈ മുണകഹിന്റെ ജോലി മാസിക ദേവനിത അപ്പൊ മാസിക ദേവനിത അവസരവില്ല തീരണോ ഇതിങ് മുണോത് വിസ്തര അത് സാമാന്യ വിധിയമാണ് കാകി അറിയോ തത് മുഖത്തേക്കില്ല ഇതിങ് നെയ്തി വെട്ടിക്കറയാണോ പ്രശ്നജ്ഞെ ശിപ്പിക്കണമാക്കിലൊക്കെയാണ് ഏത് കമക്നെ പ്രശ്നം എത്തുകയാണ് ഏത് പ്രശ്നജ്ഞെ ഹരി ഇതിങ് അത് ദിവസം പടാങ്കന്നെ കൂടെ മിന്നെ മെഹിമ കിയമനാക്കിയ ഹോ മടെ ഈ തുണയെ കിയമനത്തേക്ക് ബിതാകന്ന് ഒബട തീയണ ലൊക്കു ലൊക്കു ഹീന പൊടി മിനിസുൻ സമഗ് ബിതാകന്നെ അന്നേപ്പ അറ സമഹാർ വിശ്വാസക്കന്നേത് മനോഹരി ദയാക്ക് ആരംഭകരണ കലിങ് ഏക കാത്തിക്കവത് ക്യൂവം ശാകരഗത്തം സമഹാറിലാട്ട ഇതേ സാർത്ഥക വിന്നെ വക യഥാസക്തിയൻ ഒയാട തീയനോ പൊടി ബിസിനസ്സക പടങ്കൻ ഒയാട തീയനോ വാഹനയഗ്ഗന്ന് ഹീനയാക് ഒയാട തീയനോ ലസന ഗ്യാഖന് ഹീനയാക് സമഹാർ വിലാവട്ട് ഒയാ ഏക കാട്ടവാത്മ നോക്കിയ നീ ഒയാകെ ഹിതയതുല്യ രഹസ്യാത്മ വിധിയട്ട് ത്യാഗന്നു മുഖത് അഹല തീയനവ ഏക കാടഹരി ക്യൂവാട പാസ് മിനിസ്സുങ്ങെ അശ്വഹ കടവ വധീ കിയല അന്നേഹമ വിശ്വാസ്യാക് ഒയാകെ തുലി ഗൊണ്ണകില തീയനോ മേക സാമാന്യ പ്രസിദ്ധ ഇംഗ്ലീഷ് കേമണ കെസുരി മമ ക്യൂവേ ബിഗ് ഡ്രീംസ് സ്മോൾ പീപ്പിളിലേക്ക് ഷാകരകന്നെ പാകിയല സ്മോൾ പീപ്പിൾക്കില മിതന്തി അധാസ് കറന്നി മേ സല്ലിബാകിനെ തീ എമനത്തന് ദുപ്പത്കിനർത്തിന്റെ മേ ഇട്ടിക്ക കറപ്പിക്കാന്നെ ഏ ലൊക്കുഹീന ഹബാകരകന്ന അവശ്യക്കന്ന മാനസിക വശേന്മത് അവിടെ സപ്പോർട്ടിക്ക നൊതിന് നീത് സമഹറിന്നെ ഹറിമ നെഗറ്റീവ് മിനിസ്സു നീ ഋണാത്മകോപാലന മിനിസ്സു അയ്യോ ഒക്കെ രണ്ട് പുലുവാൻ ദേവൽ ലൊക്കുകെ വളർന്നതാണ്ട് കൊഹെന്താണ് അപ്പിട സല്ലി ആ ഈ വിച്ചറ ലൊക്കു വാഹനേക്കിട്ട് പോയ എന്റെ പാ കൊഹന്ത വകിവന്നേ അന്ന് ഇവ കേള ഒയാട്ട തീയണ ലൊക്കു ഹീനെ നീത് സമാരിലാവട്ടെ ഇക ബൊന്തക്കറണ്ട് ബൊന്തവെന്ന അവശ്യക്കുന്ന മാനസിക സാനികുത് വടപിട്ടാവ നിർമ്മാണേക്കെന്നായ വാകി ജീവിതം ഏത്കല്ല തീയണ്ട് ഏക തമായി മേ ഉദയ പാന്തർ മങ് ഒയാത്തേക്ക് ബിതാകന്ന അദാസ് ഈ കിതാമ പുഞ്ചി അദാസക്കെന്ന് പുലുവ ഹബേക്കാത്തുലി മഹാ ലൊക്കു ബറക് തീയണോ ചുട്ടക്കാൽപ്പനകളുടെ ഫല ഹത്തായി വിനാടിയേക്കുള്ള ഹായ് ദായ് വിനക്കാങ് മമ

0: ഇന്ന് ആതിരെ ബെതാകന്ന ഓനമന സതേ ദിനത്തിന് ദവൽ എക്കേ ഹതരമനക
1: ഓവർ ടൈം ബീറ്റ്സ് വിത്ത് ജാമി ജാമി.

അവസഹായി മിനാരി ബിസി ഹത്തറായി വിലാവേ ഇവരെയും ഡ്രൈവേക്ക് അപ്പിട്ട് അതട്ട് ഞാൻ വിലാവ ഹറി അതിട്ട് ഗ്യാറ്റ ഹേട്ടാ തവസ ഹത്തറ അപ്പിയണോ ഇവരെയും ഡ്രൈവ് അരകിന് എന്നാ കൊഹുമ ഹറി ചമിത്തു അരകളെന്നാങ് ഗിഹിങ്ങനാ സുബദാവ് സാക് മമ ചാരു.

0: I'm going to live a new green life. Raj Bankuk Surakshit Bhavaya. ELM Recovery Samagin Stavra Tanpatu Sandha. ELM Poliye RDB Bankuin.
1: കൃഷി ക്ഷേത്രത്തെ നവപണക് ലഭാതെബിൻ കസാകല പ്ലാന്റേഷൻ മകിൻ ആരംഭ എത്തി പ്രധാന വ്യാപ്രതി അതര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാലിയ ഇത അടുമിലകന നേരത്തെ ഒബെ പസു മീറ്റർ സഹനയക്ത മസകട രൂപയൽ 25000ക് ദക്വ മിലതികി നിയം സന്ധാ നയ സഹനയക്ത ഹന്ദുനാദുൻ ഇക്കമ സൂപ്പർ മാർക്കറ്റ് ചാലിയായി